ആകാശവാണി ഉദകമണ്ഡലം വാണലി നിലയം ഊട്ടി എഫ് എം 101.8 നേരം 12 മണി. നികഷിനിരൽ ഇന്റെ അറിയിപ്പിനെ അടുത്ത് 12:05 ആംഗ്ലത്തിൽ സെയ്തികൾ ഡെല്ലി അഞ്ചൽ, 12:10 സ്നേഹിതിയെ നലവാൽവിൻ നമ്പിക്കൈക്കുറൽ മകളിർ പങ്കേർക്കും തൊലപേസി വഴി നികഷി, 12:40 തമിഴിൽ സെയ്തികൾ, 12:50 മത്തിയ അരസിന്റെ മകത്തான തിട്ടങ്ങൾ തുടർന്ന് മെല്ലിസൈ, 1:05 ആംഗ്ലത്തിൽ സെയ്തികൾ ഡെല്ലി അഞ്ചൽ, 1:10 വണ്ണ വണ്ണ പൂക്കൾ പൺമൊഴി തിരപ്പട പാടലുകൾ കേൾക്കലാം, 1:45 മാനില ചെയ്തികൾ, 1:55 തിരകാനം, 2:00 ആംഗ്ലത്തിൽ സെയ്തികൾ ഡെല്ലി അഞ്ചൽ, 2:15 നീലമലൈ നേരം തോടർ പാടലുകൾ, 2:30 ഉടൈപ്പവർ അരങ്ങം.